എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത.

മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക.

ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടകം.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിത.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: കാരണമായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന പേരക്കൊക്കെ തന്നെയാണല്ലേ? ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്ട്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.

ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത

നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാ സേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് സൗഖ്യത്തിന്റെ ഈ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന ബന്ധങ്ങളെങ്ങനെ ആരോഗ്യകരമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ എറണാകുളം പനങ്ങാട് പ്രവർത്തിക്കുന്ന ഇംപ്രസീവ് കൗൺസിലിംഗ് ആൻഡ് വെൽബീയിങ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പാർവതി കൈമളുമായി നന്ദിനി എൻ മേനോൻ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് സൗഖ്യത്തിന്റെ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഭിമുഖത്തിലേക്ക് കടന്നു ചെല്ലാം.
1: ശരിക്കും ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണ്?
2: ഫസ്റ്റ് ഞങ്ങളുടെ റോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബീങ് എ ഗുഡ് ലിസ്ണർ. ഓഫ്കോഴ്സ് എല്ലാ കൗൺസിലേഴ്സും ഒരു നല്ല ലിസ്ണർ ആയിരിക്കണം, എന്നാലേ അതിൽ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വരുന്നത് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടായിരിക്കണം അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. ഇപ്പൊ ഓർക്കണ്ടാവും എല്ലാവരും, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഫ്രണ്ട്സ് ഇല്ലേ അല്ലെങ്കിൽ കസിൻസ് ഇല്ലേ എന്ന്. ഉണ്ട്, പക്ഷെ അത് ഭയങ്കര റെയറാണ്. പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് എല്ലാ കാലവും വിശ്വസിച്ചിരിക്കാൻ അങ്ങനെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കിട്ടിയവരുണ്ടെങ്കിൽ ദേ സോ ലക്കി. അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങളുടെ റോൾ അവിടെയാണ് സ്റ്റെപ്പിൻ ചെയ്യുന്നത്. പിന്നെ പൊതുവെ ഈ ഒരു കാര്യം പറയുമ്പോൾ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ജോയിന്റ് ഫാമിലി ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായില്ലല്ലോ എന്ന്. അന്നൊന്നും കൗൺസിലേഴ്സ് എന്നുള്ള ഒരു പോസ്റ്റേ കേട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. ജോയിന്റ് ഫാമിലിയിലും അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ കസിൻസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, അവിടെ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് പോകാനും പ്ലസ് അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നാണ് അവരവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ടെക്നിക്കലി അവരത് പഠിച്ചിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ ടെക്നിക്കലി അവർ മനസ്സിലാക്കിയിട്ടല്ല. അത് ചെയ്യുന്നവരുണ്ടായിരുന്നിരിക്കും ജോയിന്റ് ഫാമിലിയിൽ, പക്ഷെ കൂടുതലും അതിൽ വരുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവരെന്താ മനസ്സിലാക്കിയത്, അവർ കണ്ടത് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്ത് വരും, ആ ഒരു രീതിയിലാണ് അവർക്ക് എപ്പോഴും അഡ്വൈസ് കൊടുത്തുകൊണ്ടിരുന്നത്. കൗൺസിലർ ഒരിക്കലും ഒരു അഡ്വൈസ് കൊടുക്കാനല്ല, അവരെ ഗൈഡ് ചെയ്യാന്, അവർക്കൊരു ലൈറ്റ് തെളിച്ച അല്ലെങ്കിൽ ടോർച്ച് തെളിച്ച അവരുടെ പോകുന്ന വഴിയൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഗൈഡ് ചെയ്യാന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഈ ഒരു റോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, അവരെ ഒന്ന് നോൺ ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റോൾ വരുന്നത്. പിന്നെ മറ്റൊരു വ്യക്തി, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നന്ദിനി അപ്പുറത്തിരിക്കുന്നു, നമ്മുടെ ഫ്രണ്ടിൽ ഒരു നമ്പർ എഴുതി വെക്കുകയാണ്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ആ നമ്പറിനെ കാണുന്നത് 6 ആയിട്ടായിരിക്കും, പക്ഷെ നന്ദിനിക്ക് അവിടെ നോക്കുമ്പോൾ ആ നമ്പർ കാണുന്നത്
1: 9 ആയിരിക്കും.
2: എക്സാക്ട്ലി. അത് നമ്പർ ആയതുകൊണ്ടും പല പ്രാവശ്യം കേട്ടും അറിഞ്ഞും കണ്ടും ശീലിച്ച നമ്പേഴ്സ് ആയതുകൊണ്ടും നമുക്കിത് ഓക്കെ. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് അത്ര എളുപ്പമല്ല അവിടെ വന്ന് ചിന്തിക്കാനും നന്ദിനിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് എംപതറ്റിക്കലി മനസ്സിലാക്കാനും.
1: അതെ.
2: സോ ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത് അതും കൂടി ഓപ്പണാക്കി കാണിച്ചു കൊടുക്കുക എന്നുകൂടി ഉണ്ട്. എന്നാ ഇങ്ങനെയൊന്നും ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, നല്ല കാര്യം, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ പറ്റാത്തവർക്ക് ആ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു അടുത്ത ലെവൽ ഓഫ് ഇതിൽ വരുന്നത്. പിന്നെ അവർക്ക് അവയർനെസ് ഉണ്ടാവണം, അവരെന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ പറ്റിയാലും അവരുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ടും അവയർനെസ് ഉണ്ടെങ്കിൽ

0: തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കും. സോ അവിടെ ഇതെല്ലാമാണ് ഞങ്ങൾ പൊതുവെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ റോൾ അതാണ് കൂടുതലും, അതിലൊക്കെയാണ് വരുന്നത്. ഇത് കുറച്ച് കാര്യങ്ങളാണ്.
1: അതെ, എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പം നമ്മൾ ഈ ഒരു വളരെ റാഷണൽ ആയിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് ലേൺഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉണ്ടാവും,
0: തീർച്ചയായും
1: കുറേയും കൂടെ അവയർനെസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഈ സെൽഫ് അവയർനെസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
0: പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. നമുക്ക് നമ്മളെ പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
1: അതെ അതെ, ഞാൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞാലാണ് എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ
0: പറ്റുള്ളൂ.
1: അവിടെ നിന്നാണ് ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റൈറ്റ് പാർട്ട്ണറിലേക്കുള്ള ഒരു ചോയ്സിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ.
0: അല്ലാണ്ട് നമ്മുടെ റിയാലിറ്റിയും എക്സ്പെക്ടേഷനും രണ്ടാണ് എങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പാർട്ട്ണറും അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഇമാജിനറി വേൾഡിലുള്ള ഞാൻ തന്നെയായിരിക്കും ഒരു ഇമാജിനറി പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക. പിന്നീടാകും പോകെ പോകെ പ്രശ്നം വരിക. സോ എൻ്റെ കുറവുകളും എൻ്റെ എക്സ്പേർട്ട് ഏരിയ ഏതാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ ആ ഒരു അവയർനെസ്സിൽ കൂടി എനിക്ക് കൂടുതൽ അതിലോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: അപ്പം ശരിക്കും ഈ സെൽഫ് അവയർനെസ്സിൽ വരുന്നൊരു കാര്യമാണ് പേഴ്സണൽ സ്പേസ്. സെൽഫായിട്ട് അവെയർ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പേഴ്സണൽ സ്പേസും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ കൂടി, അതായത് നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരെ നമ്മൾ ഒരു എക്സ്റ്റേണൽ, നമ്മൾ വേറൊരാളെ ഇൻവൈറ്റ് ചെയ്യുവാണ് ശരിക്കും കല്യാണത്തിന് ശേഷം. അപ്പോൾ ശരിക്കും എന്താണ് ഒരു റിലേഷൻഷിപ്പിലെ പേഴ്സണൽ സ്പേസ്?
0: ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒത്തിരി മുന്നേ ചോദിച്ച ക്വസ്റ്റിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. നമ്മൾ എന്താന്ന് നമുക്ക് അവെയർ ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് എവിടം വരെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത്. ആ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലോട്ട് എത്തുമ്പോഴല്ല, ചെറിയ പ്രായം മുതലേ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ സ്കൂളിലൊന്നും നമ്മുടെ സിലബസിലൊന്നും അത് പഠിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ബൗണ്ടറി സെറ്റിംഗ്. ആ ബൗണ്ടറി സെറ്റിംഗ് കറക്റ്റ് ആയാൽ അവിടെ പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കുള്ള സ്പെഷ്യൽ എബിലിറ്റീസ് മനസ്സിലാക്കുക മാത്രമല്ല സെൽഫ് അവയർനെസ്, നമുക്ക് മറ്റൊരാളിൽ എവിടം വരെ എത്താം അല്ലെങ്കിൽ റീച്ച് ചെയ്യാം എന്നുള്ളതും മറ്റൊരാൾക്ക് നമ്മുടെ എവിടം വരെ റീച്ച് ചെയ്യാം എന്നുള്ളതും. ബേസിക് ആയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ നമുക്ക്
1: നമ്മുടെ സ്വാതന്ത്ര്യമുള്ളൂ.
0: എക്സാക്ട്ലി, അത് മനസ്സിലാക്കുക. അവിടെ നിന്ന് തുടങ്ങും പേഴ്സണൽ ബൗണ്ടറീസ്. ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താലേ ഞാൻ മറ്റൊരാളുടെ ദേഹത്ത് തൊടാതിരിക്കുമ്പോഴാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ എവിടെയൊക്കെ വരെയൊക്കെ എത്താമെന്നുള്ളതിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
1: പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണത് വരേണ്ടത് എന്നുള്ളത്, അതായത് രണ്ടുപേരും ഇനീഷ്യലി ആ ഒരു അവർക്ക് ആ ഒരു ഇന്നർ ഡയലോഗ് ഉണ്ടാവുന്നിടത്ത് ഈ പേഴ്സണൽ സ്പേസിൻ്റെ ആവശ്യകത ഇല്ലാതാവുമോ?
0: അതായത് എവിടെ ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യണം, എവിടെ ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ഫിസിക്കൽ എലമെന്റ്സ് ഒന്നും ഇല്ലാതെ എന്നിൽ തന്നെ തിങ്ക് ചെയ്ത് എന്നെ തന്നെ മനസ്സിലാക്കി എനിക്ക് അതിനൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് തുടങ്ങി എനിക്ക് എന്നെ തന്നെ കാം ഡൗൺ ആക്കാൻ പറ്റുന്നതും ഒക്കെ അതിൻ്റെ അകത്ത് പെടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണർ വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടോ ആ വരുന്ന വ്യക്തിയുടെ അടുത്ത് എനിക്കിത് എൻ്റെ റൂമാണ് ഇവിടെ നിനക്കുള്ള സ്പേസ് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവിടെ കുറച്ചും കൂടെ ആ ഫിസിക്കലിനേക്കാളും, അതായത് ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക്, ഞാൻ ഫിസിക്കൽ എന്ന് ഉദ്ദേശിച്ചത് ആ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് റൂം ഫിസിക്കലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ അയാൾക്ക് അയാളുടെ മൈൻഡിനെ കറക്റ്റായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇമോഷണലി അത് ഇറാഷണൽ തോട്ട്സിനെ വെച്ചിട്ട് നിൽക്കുമ്പോൾ അതിനെ മാറ്റി കുറച്ചും കൂടെ റാഷണൽ തോട്ട് കൊണ്ടുവന്ന് അവിടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ സ്പേസ് കൊടുക്കാനോ ടൈം കൊടുക്കാനോ ഒക്കെ പറ്റുന്നതിന് വരെ ഇതെല്ലാം ഉൾക്കൊള്ളും. അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം പറയാം. നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ പറ്റി പറഞ്ഞത്, അതും ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടറാണ്. ചിലർക്ക് ആ ഒരു ഫിസിക്കലി ആൾക്കാർ ഇരിക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നതും എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും എനിക്ക് ഇമോഷണലി സ്റ്റേബിൾ ആവാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുള്ളതും ഇതിൻ്റെ ഒരു കണക്റ്റഡ് തന്നെയാണ്. ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഡിഫറൻസും കൂടിയാണ്.
1: ശരിക്കും നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പോയിന്റ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് രണ്ട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അപ്പൊ അതിൽ ഒരാൾക്ക് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുള്ളതും അല്ലെങ്കിൽ അവരുടെ വീട് വളരെ എൻഗേജിങ് ആയി നിർന്നിക്കുന്നതിൽ കുഴപ്പമില്ലാത്ത ഒരാളും, അതേസമയം അങ്ങനെ അത്രയും ആൾക്കാർ വേണ്ട.

0: വളരെ മിനിമൽ ആയിട്ടുള്ള ആൾക്കാർ മതി എന്ന് ചിന്തിക്കുന്ന മറ്റൊരാളും.
1: യെസ്.
0: അപ്പം ഈ കോമ്പിനേഷൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിനെങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക?
1: ആദ്യം എന്തുകൊണ്ടാണ് പറ്റായിക വരുന്നതെന്ന് നോക്കണം. അത് ചിലപ്പോൾ കുറെ പേര് എൻഗേജ്ഡ് ആയിട്ടുള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ മെമ്പേഴ്സ് കൂടുതലുള്ള ഒരു ഫാമിലിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ കണ്ടുപിടിച്ചാൽ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വേറൊന്നും കൊണ്ടല്ല,

0: ന്യൂക്ലിയർ ഫാമിലിയിൽ അല്ലെങ്കിൽ സിംഗിൾ ചൈൽഡ് ഉള്ള ഫാമിലിയിലുള്ള എല്ലാവരും കല്യാണം കഴിച്ച് പോകുന്നത് സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ളടുത്ത് തന്നെ ആവണമെന്നില്ല, അവർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അവര് ചിലപ്പോൾ കരുതുന്നത് എനിക്ക് ഒത്തിരി ആൾക്കാരുള്ളടുത്ത് പോയി കല്യാണം കഴിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം, അവിടെ എനിക്ക് കുറച്ചും കൂടെ ഞാൻ അവിടെയാണ് ഹാപ്പി എന്ന് കരുതുന്ന ആൾക്കാരും ഉണ്ട്. സെയിം ടൈം കുറെ പേരുടെ ഇടയിൽ താമസിച്ച് കുറെ സിബ്ലിങ്സ് ഉള്ളടുത്ത് നിന്ന്, രണ്ടോ മൂന്നോ പേരുള്ളടുത്ത് നിന്ന് എനിക്ക് ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നതാണ്, എനിക്ക് ഒരൊറ്റ മോൾ അല്ലെങ്കിൽ ഒരൊറ്റ മോനുള്ള ഒരു ഫാമിലിയിലോട്ട് പോയാൽ മതി, അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ മൈൻഡ് സെറ്റിൻ്റെ ഇതുകൊണ്ടാണോ അതോ അവർക്കുണ്ടായ എക്സ്പീരിയൻസോ അവർ കണ്ട് മനസ്സിലാക്കിയത്, ഫാമിലിയിൽ കണ്ട് മനസ്സിലാക്കി. ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഫാമിലിയിലാണെങ്കിൽ കണ്ടില്ലേ എൻ്റെ ചിറ്റയുടെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ വല്യമ്മയുടെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ വല്യച്ഛൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ കസിൻസിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ തലമുറയിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് കണ്ടിട്ട് പേടിച്ചത് കൊണ്ടോ ഒക്കെ അവർക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് പോവാം. അത് ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ചേഞ്ചസ്.
1: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവര് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ അതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു
0: തീർച്ചയായും
1: മെത്തേഡ് കിട്ടും അതിന്.
0: യെസ്.
1: ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്ക് നമ്മള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പൊ ഈ പേഴ്സണൽ സ്പേസ് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ പറയുന്ന പൊസസീവ്നെസ് അല്ല പക്ഷെ മറ്റേയാൾ എന്റെ സ്വന്തമാണ് എന്നുള്ളൊരു തോന്നൽ. അത് നമുക്ക് പൊസസീവ്നെസ് ആയിട്ട്, പൊസസീവ്നെസ് ഒരു പക്ഷെ അതിൻ്റെ ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടോക്സിക് ട്രെയ്റ്റ് വരുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ നോർമലി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതാണ് മറ്റേയാൾ എൻ്റെ സ്വന്തമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തോന്നൽ എത്രത്തോളം ശരിയാണ്? അതേപോലെ ഇതിൻ്റെ ഒരു വേരിയസ് ഡിഗ്രീസ് എന്തൊക്കെയാ?
0: മറ്റൊരാൾ എൻ്റെയാണെന്ന് ഉള്ള തോന്നൽ തെറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് അയാൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് റിയൽ ലൈഫ് റിലേറ്റഡ് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കാതെ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, നീ എന്തിനാ അവരോട് സംസാരിച്ചേ, നീ എന്തിനാ ഈ ഡ്രസ് ഇട്ടേ, ആ ഒരു കൺട്രോളിങ് പാർട്ട് ഓഫ് ഇതിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളൊക്കെ പറയുന്ന ഒരു കോമൺ വേർഡ് ഉണ്ട്, എന്താണത്?
1: ടോക്സിസിറ്റി.
0: ആ ഒരു സംഭവത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിൽ കുറച്ചും കൂടെ നമ്മൾ ഒന്ന് റീചെക്ക് ചെയ്യുക. ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവണ്ടല്ലോ, പക്ഷെ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ അയാൾക്കൊരു ഇൻസൈറ്റ്ഫുള്ളായിട്ടൊന്ന് തിങ്ക് ചെയ്താൽ ഇത് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടൊന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി നോക്കുക. എന്നിട്ടും അത് ഭയങ്കരമായിട്ട് ഒരു എന്താണ് റെഡ് ഫ്ലാഗിലോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട്.
1: പക്ഷെ അല്ലാത്തൊരു ഒരു അതാ ഞാൻ പറഞ്ഞ അത്രയും എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല, വളരെ നോർമലായിട്ട് മറ്റേയാൾ എന്റെ സ്വന്തമാണ് എന്ന് ചിന്തിക്കുന്നത് ഏത് ഡിഗ്രി വരെ പോവാം?
0: അത് അവർക്ക് വേണ്ടതായ സ്പേസ് കൊടുത്തോണ്ട് ഇഷ്ടപ്പെടുന്നതിൽ. ഇപ്പൊ ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറോട് ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു ഫാമിലി നല്ല രീതിയിൽ പോകുന്നത്. അത് അവരിഷ്ടം വേണം, അതല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും, മറ്റുള്ളവരെ കാണിക്കാൻ കല്യാണം കഴിച്ചു. ആ ഒരു ഫാമിലി കൊണ്ടുപോകുന്നതിനേക്കാളും ആ ഒരു ഇഷ്ടം ശരിക്കും വേണം.
1: അതെ,
0: എന്നാലേ അതൊരു അതിൻ്റെ അകത്തൊരു ഒരു എന്താണ് സന്തോഷം ഉണ്ടാവുള്ളൂ. ആ ഒരു ഫാമിലി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പോലെ കുടുംബ ഇമ്പം തോന്നുന്ന ഒരു സ്ഥലമായിരിക്കണം കുടുംബം എന്ന് പറയുന്ന പോലെ ഫാമിലിക്ക് അതിൻ്റെതായ ഒരു ഡെഫിനേഷൻ വരണമെങ്കിൽ ആ ഇഷ്ടം വേണം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മാത്രം അനുസരിക്കാവുള്ളൂ, എനിക്ക് എൻ്റെ സ്വന്തമായതുകൊണ്ട് എൻ്റെ അടിമ പോലെയാണ് എന്നൊക്കെ കരുതുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
1: വളരെ നിരുപദ്രവകരമായി മറ്റേയാൾ എന്റെയാണ് എന്ന് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല.
0: അതിലൊരു സുഖമൊക്കെ ഉണ്ട്,
1: അതിലൊരു സുഖമുണ്ട്. ആ സുഖമാണ് മുൻപോട്ട് പോകേണ്ടത്
0: തീർച്ചയായും. അതുണ്ടെങ്കിലേ അതിന്റെ അകത്തൊരു ആ സ്വീറ്റ്നെസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
1: അതെ. അപ്പോ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത് ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഇനിയിപ്പം നമ്മൾ മറ്റൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ അത് പ്രണയമാണ്. അതായത് കൗമാര പ്രണയം അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന, അതിനൊരു ടേം ഉണ്ടോ ശരിക്കും ഈ സ്കൂൾ ലവ്സിന്?
0: ടേം ഉണ്ടോന്ന് ചോദിച്ചാല് പ്രണയത്തിന് എല്ലായിടത്തും ഒരേ
1: ഇതാണ്,
0: ഭീഷണേ ഉള്ളൂ. അത് ജനറേഷൻ മാറുന്നതനുസരിച്ച് അതിന്റെ രീതികൾ മാറുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിച്ചാൽ അറിയാം, അവര് ചിലപ്പോ ഒരു കോളേജിലോ അല്ലെങ്കിൽ പി ജി ലെവലിലൊക്കെ കണ്ട പല കാര്യങ്ങളായിരിക്കാം ഇപ്പൊ അത് താന്ന് ഒരു പ്ലസ് ടുവോ ഒക്കെ വരെ ഉള്ള കുട്ടികൾ തിങ്ക് ചെയ്യണം. ബിക്കോസ് ജനറേഷൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് മാറും, അവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലാതെ പ്രണയം എല്ലായിടത്തും പ്രണയം തന്നെയാണ്.
1: പ്രണയം തന്നെയാണ്.

0: അപ്പോ ഈ ഒരു സമൂഹത്തിലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ മാമൊക്കെ. അപ്പോ അതുകൊണ്ട് ശരിക്കും ആ ഒരു വേരിയിങ് ഡിഗ്രി ഓഫ് ലവ് ആണ്. ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ പ്രണയം എന്ന് പറയുന്നത് അവരുടെ ചിന്താഗതികളും അവരുടെ രീതികളും ഒക്കെ ഒന്നായിരിക്കും. അത് കോളേജിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ ഒരു ജോലിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് വളരെ ബ്രീഫായിട്ട്, കാരണം നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ ഒരു കറന്റ് സിനേറിയോയിൽ ഈ ഓരോ പ്രായത്തിലുള്ളവരുടെ പ്രണയം, അവരുടെ തോട്ട്സ് ഇതൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് പറയാം ഒരു വളരെ ബ്രീഫായിട്ട്.
1: ഇതില് രസകരമായിട്ട് ഉത്തരം പറയുമ്പോൾ കുറച്ചും കൂടി കേൾക്കാൻ ഇഷ്ടമാകുന്ന രീതിയിൽ പറയാം. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളെ തോട്ട്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനന്ന് ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, അവർ സ്കൂള് മുതലേ തുടങ്ങിയ ഒരു പ്രണയമായിരുന്നു ആ കുട്ടിക്ക്. സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടിയല്ല, വേറെ അടുത്തുള്ളത്. അവർ പക്ഷേ കോളേജിൽ അത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫാമിലി ഇതിലോട്ടൊക്കെ എത്തി. അതുപോലെ തന്നെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും സീരിയസ് ആയിട്ട് ലൈഫിനെ കണ്ട് ആ പ്രണയത്തിനെ കൊണ്ടുപോകുന്നവരും ഉണ്ട്
0: സ്കൂൾ തൊട്ടുള്ള.
1: ആ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ആ സ്കൂളില് കണ്ട പ്രണയം ചിലപ്പോ ഇപ്പൊ കോളേജ് വരെയൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ, മാരേജ് വരെ എത്തുമെന്നുള്ളത് പതുക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മള് സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ആ ഡിസ്റ്റൻസ് വെച്ച് നമ്മുടെ ബൗണ്ടറീസ് അറിഞ്ഞ് എന്നാലെല്ലാം ഷെയർ ചെയ്യുന്ന ആ ലിമിറ്റഡ് ഇതിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. വി ഡു റെസ്പെക്ട് ദം
0: അല്ലേ.
1: അത് വേണം, അവർക്ക് അറിയാം അവരുടെ ഏജിൽ ഇതുവരെയൊക്കെ പോകാൻ പാടുള്ളൂ. അന്നാ അതൊന്നും നോക്കാതെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അപ്പോ അത് അങ്ങനെ എൻജോയ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാലേ ഈ പ്രണയം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഫില്ല് ചെയ്യാൻ ഒരു ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതാണെങ്കിൽ അത് അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. രണ്ടുപേർക്കും അത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ടൈം പാസിന് കൊണ്ടുപോകുന്നവരുണ്ട്, അതായത് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ എന്ന്, അതും മുന്നോട്ട് പോവില്ല. ഓഫ് കോഴ്സ് അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വിത്ത് ഓൾ ദ റെസ്പെക്ട് എല്ലാ ഏജിൻ്റെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഇപ്പം സ്കൂളിലാണ്, സ്കൂളിൽ നിന്ന് കോളേജിലെത്തി, എനിക്ക് ഇങ്ങനെയാണ് അന്ന് വീട്ടുകാരോട് പറഞ്ഞ, എല്ലാം കറക്റ്റായിട്ട് എൻ്റെ ഫാമിലിയിൽ ഈ വ്യക്തി തന്നെ എന്ന് കരുതി പോകുന്ന പ്രണയങ്ങൾ, അത് അന്നും ഇന്നും പരിശുദ്ധമായി നിലകൊണ്ടു പോകുന്ന ഒരു സാധനമാണ്.
0: അതെ, ഹോപ്പ്ലെസ് ഒന്നുമല്ല.
1: അല്ല അല്ല, പണ്ടത്തെ പ്രണയമാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നല്ല പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദം, അവരെങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു, അതിന്റെ ലിമിറ്റ് വെച്ചിട്ട്. ഇതുവരെ എനിക്ക് പോകാന്നുള്ള അവയർനെസ്സോടുകൂടി പോകുന്ന പ്രണയങ്ങളൊന്നും പൊട്ടി കണ്ടിട്ടില്ല അധികമൊന്നും. പക്ഷെ ആ ലിമിറ്റും അത് ക്രോസ് ചെയ്ത് പോകുന്നവര് മുന്നോട്ടധികം പോണതും കണ്ടിട്ടില്ല.
0: അപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഇപ്പൊ പണ്ട് ഒരു പക്ഷേ കോളേജിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളേജിലെ ഒരു ആക്സസിബിലിറ്റി ഇന്ന് സ്കൂളിലുണ്ട്. അപ്പൊ ഈ ആക്സസിബിലിറ്റിയാണ് ഇന്ന് വളരെ കൂടി നിൽക്കുന്ന ഒരു കാര്യം. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കാം ഒരു പക്ഷേ ഡേറ്റിംഗ് ആപ്പുകൾ, ഡേറ്റിംഗ് കൾച്ചർ ആൻഡ് ഡേറ്റിംഗ് ആപ്സ്. ഒരു പക്ഷേ കുറച്ച് നാൾ മുമ്പ് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അത്ര കോമൺ ആയിരുന്നില്ല. ഇന്നിപ്പോ ഡേറ്റിംഗ് ആപ്സിനൊക്കെ ആഡ് ഉണ്ട്, നമ്മളൊരു അഡ്വർടൈസ് ചെയ്ത് വളരെ നോർമലൈസ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഡേറ്റിംഗ് ആപ്പുകൾ, ആ ഒരു ഡേറ്റിംഗ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഡേറ്റിംഗ് കൾച്ചറിന്റെ ഒരു സ്ഥിതി എന്താണ്?
1: അപ്പോൾ ഈ തുടങ്ങിയ ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ഞാൻ ആൻസർ പറഞ്ഞു തുടങ്ങാം. അതായത് അക്സസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളോ കോളേജിലോ കിട്ടുന്ന ഫ്രീഡം, സ്കൂളിൽ കുറവാണല്ലോ കോളേജിൽ കൂടുതലാണല്ലോ, അതല്ല ശരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രണയത്തിന് മറ്റേ ബൗണ്ടറീസ് ഇല്ല. എന്ത് ബൗണ്ടറീസ് ഇല്ല? ഏത് സ്ഥലത്ത് കിടക്കുന്നവർക്കും അങ്ങോട്ടും
0: ഫിസിക്കൽ ബൗണ്ടറീസ് ഇല്ല.
1: എക്സാക്ട്ലി, അതിനകത്ത് വരുന്ന പോസിറ്റീവ് സൈഡ് അതാണ്. എന്താന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ആണ് ദ ബേസിക് റീസൺ. കൊച്ചു പ്രായം മുതലേ കയ്യിലോട്ട് ഫോണോ ടാബോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ അക്സസിബിലിറ്റി കൊടുക്കുന്ന പാരന്റ്സ് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും അങ്ങനെ ആകുന്നല്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ കോളേജിലെത്തുമ്പോൾ കോളേജിൽ പോവുകയാണ്, സമയം എടുക്കും, കുട്ടിക്ക് ദൂരെ പോകുന്നതാണ് എന്ന് പറഞ്ഞ് ഫോൺ കയ്യിൽ വെച്ച് കൊടുക്കുന്ന തൊട്ട് അങ്ങ് കാലകാലങ്ങളായി പോകുന്ന ആ ഒരു അവൈലബിലിറ്റി ഓഫ് ഇന്റർനെറ്റ് ആണ് ഒരു മെയിൻ വില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എങ്കിൽ പോലും ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ് പോലുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇപ്പൊ, അത് മാത്രമാണെന്നല്ല അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് എപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ പൊതുവെ ഇപ്പോൾ ഒരു ജനറേഷനിൽ കണ്ടുവരുന്നത്, മാട്രിമോണിയൽ ആപ്പിൽ കൂടി പോയാൽ വീട്ടുകാർ ആലോചിച്ച് അതൊരു ട്രഡീഷണൽ രീതിയിൽ അത് നോക്കി, ഇത് നോക്കി, ഇഷ്ടപ്പെട്ടോ നോക്കി,

0: കല്യാണം കഴിക്കും. ഇതാവുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നോക്കാം എന്ന് പറഞ്ഞ് പോരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഡേറ്റിംഗ് ആപ്പിലോട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ എലമെന്റ്സ് കിടപ്പുണ്ട്, അതായത് വില്ലന്മാരും വില്ലത്തികളും ഉണ്ട്. ആണുങ്ങളെ മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അടച്ച ജെൻഡർ ബേസ് പറയാൻ പറ്റില്ല. അപ്പൊ അതില് നമുക്ക് വന്നേക്കുന്ന കേസിനെ തൊട്ട് പറയുവാണെങ്കിൽ, ഒരാളെ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കാണിച്ചത് സത്യമായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ആ ഒരു കണ്ട് വിശ്വസിച്ച് അവർ ചാറ്റ് ചെയ്തതെല്ലാം നല്ല രീതിയിൽ നല്ല മൈൻഡോട് കൂടി പറയുന്നു, എനിക്ക് പറ്റിയ പാർട്ട്ണർ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ മെന്റലി അയാൾ എക്സ്പ്രസ് ചെയ്തൊക്കെ കറക്റ്റ് ആണെന്നും ഫിസിക്കലി കണ്ടത് ഇതാളല്ലെന്നും മനസ്സിലാക്കിയ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ തെറാപ്പി റൂമിൽ. അതുപോലെ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ മെസ്സേജ് ചെയ്ത് മൊത്തം ഫേക്കാണ്, ആ ഒരു പാർട്ട്ണറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ഡയലോഗുകളാണെന്ന് മനസ്സിലാക്കിയ ആളെയും ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട് തെറാപ്പി റൂമിൽ. സെയിം വേ നമുക്കിപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഡേറ്റിംഗ് ആപ്പിനെ ടൈം പാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതാണ് കുറച്ചും കൂടെ സൂക്ഷിക്കേണ്ട ഏരിയ. ഇന്നസെന്റ് ആയിട്ട് എനിക്കൊരു നല്ല പാർട്ട്ണറിനെ കിട്ടണം എന്ന് വിചാരിച്ച് അവിടെ പോയി നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഇങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവർ ടൈം പാസിന് എടുക്കുമ്പോൾ ഇവർ സീരിയസ് ആയിട്ട് എടുക്കും, പിന്നീട് അത് പോകുന്നത് വേറെ പല ലെവലിലോട്ടായിരിക്കും. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് വന്നെ. ഇനി ഇതൊന്നും കൂടാതെ ഓഫ്കോഴ്സ് പലരുടെയും പല നീഡ്സിന് വേണ്ടിയിട്ടൊരു ചാറ്റ് ചെയ്യാൻ ഒരാൾ, അതല്ലെങ്കിൽ അങ്ങനെ പല നീഡ്സിന് വേണ്ടിയിട്ട് അവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പ് സിസ്റ്റം എന്ന് പറയണത് അതിൻ്റെതായ ഒരു സീരിയസ്നെസ് മാത്രം കണ്ടുകൊണ്ട് യൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവില്ലായിരിക്കും, പക്ഷെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതിനേക്കാളും അതാണ് എല്ലാത്തിൻ്റെയും ബേസ്. അതെനിക്ക് ഇത്രയും എനിക്കിങ്ങനെ ഓവർ ആയാൽ അത് പ്രശ്നമാണ്, ഞാൻ എന്തിനാണ് ഞാൻ എവിടെ ലിമിറ്റ് വെക്കണം എന്ന് എനിക്ക് അറിയാമെങ്കിൽ അത് ഓക്കെ, യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. പക്ഷെ ഒരു മാട്രിമോണിയൽ ആപ്പ് ട്രഡീഷണൽ ആയി പോയതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതുപോലെ ആകണ്ട, എനിക്ക് പറ്റിയ പാർട്ട്ണർ ഞാൻ ഡേറ്റിംഗ് ആപ്പിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ വന്നവർ അത് സക്സസ് ആവണം നിർബന്ധമൊന്നുമില്ല, കിട്ടുമായിരിക്കും, നിർബന്ധമില്ല.
1: അതുപോലെ തന്നെ ഇപ്പോൾ വരുന്നൊരു ജെൻസി ഒരു ടേമാണ് ഗ്രൂമിങ്. ഗ്രൂമിങ് പണ്ടുതൊട്ടേ ഉണ്ട്, പക്ഷെ ഇപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലും റീൽസിലൂടെയൊക്കെ വീണ്ടും ട്രെൻഡിങ് ആയി വന്നൊരു വേർഡാണ് ഗ്രൂമിങ്. അപ്പോൾ എന്താണ് ഗ്രൂമിങ്?
0: ഗ്രൂമിങ് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം പുതിയ ഒരു ലെവൽ ഓഫ് ഗ്രൂമിങ് എന്താന്ന് നിങ്ങൾ കണ്ടു കാണും. ഇത് കുറച്ചും കൂടി ഇപ്പം യൂട്ടിലൈസ് ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ, ഒരാളുടെ നീഡ്സിനേക്കാളും അല്ലെങ്കിൽ ഒരാളുടെ വീക്ക്നെസ് അത് മനസ്സിലാക്കിയിട്ട് അതിനെ നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് ഞാൻ കൂടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെ കംഫർട്ടബിൾ ഒരു പോസ്റ്റിലോട്ട് എത്തിച്ചിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ശരിക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂമിങ്. അത് ശരിക്കും അവർക്കുള്ള ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ ആളുടെ വീക്ക്നെസ് ബി എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചിട്ട് ആ എ എന്ന് പറയുന്ന വ്യക്തിയെ, ആണോ പെണ്ണോ ഏജോ ഒന്നും ഇതിൽ മാറ്ററല്ല, ഏത് ഏജിലും നടക്കുന്നുണ്ട്, ജെൻഡറും ഒരു കാര്യമല്ല,
1: ഏജും ഒരു മാറ്ററല്ല,
0: ഇവിടെ ഇപ്പോ അതൊരു മാറ്റർ അല്ലാണ്ടാണ് കാണപ്പെടുന്നത്.
1: കാരണം നമുക്കൊരു ഒരു മുൻധാരണയുണ്ട്, അതായത് വളരെ പ്രായം ചെന്ന ഒരു ആണ്, വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, ഇവിടെയാണ് ആ മെയിൽ പേഴ്സൺ ഒരു ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ
0: നടത്താൻ
1: വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഉപയോഗിക്കുന്നു, പെൺകുട്ടിയെ ആ രീതിയിൽ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഗ്രൂമിങ് ആയിട്ട് പറയുന്നുണ്ട്.
0: എക്സാക്ട്ലി സെയിം ആണ്.
1: പക്ഷേ ഈ ഒരു ഏജ് ഗ്യാപ്പ് അവിടെ ആക്ച്വലി വിഷയമല്ല.
0: അല്ല, ഇപ്പോഴത്തെ കണ്ടുവരുന്ന ഈ ഗ്രൂമിങ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അതൊരു ഏജ് ഡിഫറെന്റ് അല്ലാണ്ടും ജെൻഡർ ഡിഫറെന്റ് അല്ലാണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കൂടുതലും ഇതാണ് പബ്ലിക് അറിഞ്ഞത് എന്നുള്ളത് ാണ് പലരും അതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കുന്നത്. ശരിക്കും അതില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ആണിന്റെയോ പെണ്ണിന്റെയോ പ്രായമുള്ളതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയിക്കോട്ടെ, അവരുടെ അവിടെ എന്താണ് വീക്കായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ നീഡും ഡിസയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വേരി ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ ആ വീക്കായിട്ടുള്ള ഏരിയ എന്നുള്ളത് ഫസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ കയറി പിടിച്ചുകൊണ്ടാണ് ബാക്കി ഇവർക്ക് നേടേണ്ടതെല്ലാം നേടുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകില്ല. ആ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാം, അവർക്ക് എന്താ ഇല്ലാത്തതെന്ന് അറിയാം. സോ അവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കി എന്താണോ ഈ എയ്ക്ക് അല്ലെങ്കിൽ ബിക്ക് കിട്ടേണ്ടത്, മറ്റേ വ്യക്തിക്ക് കിട്ടേണ്ടത്, അതാണ് അവിടെ നിന്ന് മാക്സിമം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തും കണ്ടുമൊക്കെ പോയിട്ടുണ്ടാകും. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും, അതൊരു

0: അടിച്ചമർത്തിക്കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. സോ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു,
1: പക്ഷേ പലപ്പോഴും ഈ ഗ്രൂം ചെയ്യപ്പെടുന്ന ആളത് മനസ്സിലാക്കില്ല.
0: ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്താണോ കുറവ്, അവരുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ കയറി പോരേണ്ടത്, അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പർപ്പസ്ഫുള്ളി അവർ ബ്ലൈൻഡ് ആവുക ചെയ്യുന്ന അവിടെ, അവരത് കണ്ടില്ല എന്ന് വെക്കുന്ന ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ്. അതായത് ഇപ്പോൾ ചില ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ ഗ്രീൻ ഫ്ലാഗ്, ഫോറസ്റ്റ്, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആരെങ്കിലും ഒക്കെ നോട്ടീസ് ചെയ്ത് പല പ്രാവശ്യം വന്ന് അതിൽ നിന്ന് പുറത്തോട്ട് വന്ന് കഴിയുമ്പോൾ അവരെന്ത് പറയും, അത്
1: റെഡ് ഫോറസ്റ്റ് ആയിരുന്നു,
0: അത്രയേ ഉള്ളൂ ആ സംഭവമാണ്. പക്ഷെ അത് അത് പറയാനുള്ള അത്രയും സമയം അവരത് എടുക്കാതിരുന്നത് അവർക്കത് എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു എന്തുമായിരിക്കാം, അത് ഫിസിക്കൽ നീഡ് ആവണമെന്നില്ല, മെറ്റീരിയലിസ്റ്റിക് ആവണമെന്നില്ല, എന്താണോ അവർക്ക്. ചിലപ്പോൾ ഒരാൾ ഒരു നല്ലോണം കേൾക്കാൻ ഒരാളില്ല, എപ്പോഴും എന്നെ കേൾക്കാൻ, എന്ത് പാതിരാത്രിക്ക് വിളിച്ചാലും എന്നെ കേൾക്കാൻ ഒരാളുണ്ട്. പക്ഷെ മറ്റേ വ്യക്തി യൂട്ടിലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാം, എന്തുമായിരിക്കും, എന്ത് എലമെന്റ് ആയിരിക്കാം, പക്ഷെ അവർക്ക് വീക്കായിട്ടുള്ള എന്താണോ അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവരത് മാക്സിമം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: അപ്പൊ നമ്മള് ഇപ്പൊ ഗ്രൂമിങ് പറഞ്ഞു, അപ്പം ഞാൻ ഗ്രൂം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത് തന്നെയാണ് പല കാരണങ്ങൾ ഉണ്ടാവും ബ്രേക്കപ്പ് ചെയ്യാൻ. പക്ഷെ ബ്രേക്കപ്പ് റീസൺസ് പലതായിരിക്കും, പക്ഷെ അതിന് ശേഷം ഉണ്ടാവുന്ന ഇഷ്യൂസ്, അതിൽ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് കേൾക്കാറ് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആണ്. പക്ഷെ ഇങ്ങനെ പല ഇഷ്യൂസ് ബ്രേക്കപ്പിന് ശേഷം, ആ ഒരു വോയിഡ് സ്പേസ് ഫീൽ ചെയ്യുക, ഇങ്ങനെ പല പല ഇഷ്യൂസ് ആണ്. ശരിക്കും ഈ ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ?
0: ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മീ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണ് ഇപ്പോൾ നമ്മളെങ്കിൽ, അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ അവർക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്രൂമിങ് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, അവരതിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യണത് അത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഫോർ ദം ഇറ്റ് ഈസ് എ ഗുഡ് ഡിസിഷൻ. അപ്പം അവിടെ ഒരു കറക്ഷൻ നടത്തുമ്പോൾ ഈ ബ്രേക്കപ്പ് വാസ് റിയലി ഗുഡ്, അവിടെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലോട്ട് അവർക്ക് എത്താം. അല്ലാണ്ട് അതിനൊരു ഒറ്റ വാക്കിൽ എനിക്കൊരു ഹാപ്പി എൻഡിങ് എന്ന് ഉണ്ടോ ചോദിച്ചാല് ഇല്ല എന്ന് തോന്നും. അവരതിലോട്ട് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനിലോട്ട്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടി അവർ അതനുസരിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ലെവൽ മാറുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ അത് പിന്നെയും പഴയ ലൂപ്പിൽ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
1: അപ്പൊ ശരിക്കും ഈ ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാവുന്ന ഇഷ്യൂസ്, അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ എന്ത് തരം ഇഷ്യൂസ് ആവാം, അതിനെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൗൺസിലറിന്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. ബിക്കോസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുപോലെ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും. ഫിസിക്കലും ഇമോഷണലും ഒക്കെ ഒരു ഫാക്ടർ പോലെ തന്നെ വേറെയും പല എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരു കൗൺസിലർക്ക് അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും, മാത്രമേ പറ്റുള്ളൂ എന്നല്ല, അതാണ് കൂടുതലും ടെക്നിക്കലി ഒരു പ്രൊഫഷണലി അവർക്ക് ചെയ്യിക്കാൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവരെ കൈപിടിച്ച് അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഈ അറ്റാച്ച്മെന്റൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ മോസ്റ്റ്ലി ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് അബാൻഡൻ, ബാക്കിയുള്ളവരൊക്കെ എന്നോട് നോ പറയുമോ, എന്നെ കട്ട് ചെയ്ത് വിടുമോ, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലാണ്ടായി പോകുമോ, അങ്ങനെയൊക്കെ ഉള്ള പേടി വരും. കൂടാണ്ട് അവർ പൊതുവേ അവോയ്ഡ് ഓഫ് ഇൻറ്റിമസി ഉണ്ടാവും, എന്നോട് ആരും അറ്റാച്ച്ഡ് ആവണത് എനിക്ക് ഇഷ്ടമല്ല, കൂടുതൽ സംസാരിച്ചാലോ ചിരിച്ചാലോ അടുക്കാൻ നോക്കിയാലോ ഒക്കെ അവർക്ക് പേടിയായിരിക്കും. അവരത് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിച്ചാൽ നല്ല കാര്യത്തിനാണെങ്കിൽ പോലും അവരത് വേണ്ട എന്ന് പറഞ്ഞതിന് സ്പേസ് ഇട്ട് മാറ്റിവെക്കും. അതുപോലെ തന്നെയാണ് ഇവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് പെട്ടെന്ന് അവർ നല്ല രീതിയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കും, പെട്ടെന്നായിരിക്കും അവർ അതുപോലെ തന്നെ അവരുടെ അടുത്ത് അകലുന്നത്. അത് വീട്ടുകാരോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ശരി, ആരോടാണെങ്കിലും അങ്ങനെ ഒരു വേരി ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന അവർക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും ഒരാൾ ട്രസ്റ്റ് ചെയ്യുക പിന്നെ അങ്ങോട്ട്. ഏറ്റവും നല്ല രീതിയിൽ അത് നമ്മൾ തെറാപ്പി എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് പിന്നെ അവരുടെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യാനുള്ള ഒരു വേറൊരു എലമെന്റ് ആണ്. ഇതിനേക്കാളും നമ്മൾ എപ്പോഴും പുറമെ കണ്ടാൽ മനസ്സിലാക്കപ്പെടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇമോഷണൽ ഇറെഗുലേഷൻ. അതായത് അവർക്ക് ഇമോഷണലി ഒരു പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് പറയാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഒരു തെറപ്പിസ്റ്റ് ആണ് അത് ഡെവലപ്പ് ചെയ്തൊരു അഗെയിൻ സെൽഫ് അവയർനെസ് കൊടുത്തു. നിങ്ങൾക്ക് ഈ ട്രിഗർ വരുന്നത് പൊതുവെ കേട്ട് കാണും, അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല, ഇത് നിങ്ങൾക്കുള്ള ഒരു ട്രിഗർ ആണ്, അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ടാണ് ഡെവലപ്പ് ആയത് എന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും പേഴ്സണലി അതെങ്ങനെ

0: ഹാൻഡിൽ ചെയ്യാമെന്നും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ക്ലാരിറ്റിയോടുകൂടി എന്നൊക്കെ നമ്മൾ അതിന് ഗൈഡ് ചെയ്ത് അതിലോട്ട് എത്തിക്കും. ഇതാണ് പൊതുവെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസും അതെങ്ങനെ നമ്മൾ അതിന്റെ സ്റ്റെപ്പും ചെയ്യണമെന്നുള്ളത്.
1: ഓക്കെ, അപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു എന്ന് പറയുന്നിടത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ മുകളിലായിരിക്കാം ഒരുപക്ഷെ ഡിവോഴ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ശരിക്കും ഒരു പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരേറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ശരിക്കും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗിന് വരുന്നവർ എല്ലാവരും ഡിവോഴ്സ് ചെയ്യാനല്ല, അതാദ്യം നമുക്ക് മനസ്സിലാക്കണം. അവര് പല ഇഷ്യൂസും തുടങ്ങുമ്പോൾ തന്നെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് കുറച്ചും കൂടെ അവർക്ക് മുന്നേ മനസ്സിലാക്കി ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കതൊരു ഓക്കെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, സീക്ക് ഫോർ എ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിലോട്ടാണ് പറയണമെങ്കിൽ പൊതുവേ നമ്മൾ പറയും ഒരു 5 സ്റ്റേജസ് ഉണ്ട് ഈ ഒരു ഇതിൻ്റെ അകത്ത്. അത് ലോസ് ആണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും പൊതുവേ വരുന്ന ഒരു ആളെ നമ്മുടെ ലൈഫിൽ നിന്ന് ലോസ് ചെയ്യുമ്പോഴും ഡിവോഴ്സ് ചെയ്യുമ്പോഴും വരുന്ന 5 സ്റ്റേജസ് എന്ന് പറയണത് ഡിനയൽ, ആങ്കർ, ഡിപ്രഷൻ, ബാർഗെയിനിങ് പിന്നെ റെസൊല്യൂഷൻ. ഇങ്ങനെ ഒരു 5 സ്റ്റേജസ് ആണ് വരുന്നത്. അതും ഓരോരുത്തരും അത് എക്സിബിറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത് 3 റീസൺ വെച്ചിട്ടാണ് ഡിവോഴ്സിലോട്ട്. അത് ഒന്ന് ജഡ്ജ്മെന്റൽ ആവുമ്പോൾ, ഓക്കെ, ജഡ്ജിങ് ദ പേഴ്സൺ ബേസ്ഡ് അപ്പോൺ അവർ ഓൺ ബിഹേവിയർ, അതായത് നമ്മുടെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ ജഡ്ജ് ചെയ്യുമ്പോഴും, രണ്ടാമത് അതിനേക്കാളും കുറച്ചും കൂടി വീര്യം കൂടിയതാണ്, ആഫ്റ്റർ ജഡ്ജിങ് നമ്മൾ അവരെ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെക്ട് ചെയ്യും അവരങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറണം ഇതാണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ, അവിടെ പൊട്ടിത്തുടങ്ങും. പിന്നെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ജഡ്ജിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ അങ്ങ് നിർത്തും. അപ്പോഴാ നമുക്ക് തീരെ പിടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി സംസാരിക്കാം. അവർ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും ഇതെന്ത് ചെയ്യുന്നതാണ് തുടങ്ങണേന്നുള്ളത്. നമുക്കൊന്ന് നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യമേ ഒബ്സർവ് ചെയ്യണത് അതുകൊണ്ട് അവർ നടന്നു വരുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊരു ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ തീരെ കമ്മ്യൂണിക്കേറ്റേ ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ആ പറഞ്ഞ 3 റീസൺസാണ് പൊതുവേ കണ്ടിരിക്കുന്നത്, അത് മാത്രമല്ല. അപ്പോൾ ആ 3 റീസൺസും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഈ സ്റ്റേജസ് ഓഫ് ഇതിലോട്ടൊക്കെ നമ്മൾ കടക്കുന്നത്. ഇൻ കേസ് നമ്മളിപ്പോൾ ഡിവോഴ്സ് ചെയ്തവരാണ് വരുന്നത്, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോഴാണ് പൊതുവേ ആ ഒരു 5 സ്റ്റേജസിലോട്ടൊക്കെ നേരത്തെ വന്നത്. എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ച് വൈഡായിട്ട് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്. പിന്നെ പൊതുവേ നമ്മൾ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് കൂടെ എന്ന് എപ്പോഴും വരുമ്പോൾ അതിന് ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാം. ജനറലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കൊരു 3 സ്റ്റേജസ് ഓഫ് ഇതുണ്ട് നമ്മുടെ മാരേജ് എന്ന് പറയുന്നത് പോകുന്നത്. അതിൽ ഫസ്റ്റ് കമ്പൽസറി ആയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 to 2 years ആണ് ജനറലി. ആ ഒരു കല്യാണം കഴിഞ്ഞ 1-2 വർഷം എന്ന് പറയുന്നത് ഹണിമൂൺ പീരീഡ് ആണ്. ഹണിമൂൺ എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോവുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അവർക്കെല്ലാം മറ്റേ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മറ്റേ ഗ്രീൻ ഫോറസ്റ്റും ഗ്രീൻ
1: പുതുമോടി,
0: ആ ഒരു പുതുമോടി, അതെ, എല്ലാം അവർ പറയാം. അവർ എന്ത് പറഞ്ഞാലും ആ ഒരു പുതുമോടിയിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, എനിക്ക് വേണ്ടി എൻ്റെ ആൾ പറയുന്നു എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കും, എന്തും നേടിക്കൊടുക്കും, ആ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലായിരിക്കും പോകുന്നത്. ശേഷം വരുന്ന ഒരു ഫേസ് ആണ് പ്ലേറ്റോ എന്ന് പറഞ്ഞൊരു സ്റ്റേജ്. അത് ഭയങ്കര ലോങ്ങർ പീരീഡാണ്. ആ പീരീഡിലാണ് ശരിക്കും അവർ സഹിച്ച് സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് ചേഞ്ച് ആണ്. ചിലർക്ക് ടോളറൻസ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. പക്ഷെ ആ സ്റ്റേജിലാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓ സമാധാനമായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതുമല്ല വേണ്ട, അവിടെയാണ് സീക്ക് ഫോർ ദ ഹെൽപ്പ്, ദ പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ഇതിലോട്ട് പോകേണ്ടത്. ഒരു അവിടെ സ്റ്റെപ്പിൻ ചെയ്യണം ഞങ്ങളുടെ റോള്. അവിടെ നടന്നില്ലെങ്കിൽ ട്രോമ ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നേരെ തലയും കുത്തി താഴ്ത്തോട്ട് പോകുന്ന ഒരു ലെവലിലെത്തും. സോ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നിങ്ങൾ നമ്മളെ പ്രൊഫഷൻസിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ശരിക്കും നമ്മളുടെ ഈ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ഇൻഫോർമേഷൻ, നമുക്കറിയാത്ത പല കാര്യങ്ങളും, ഈ ഒരു മേഖല എല്ലാവരും സ്റ്റെപ്പിൻ ചെയ്യുന്ന ഒരു മേഖലയായിരിക്കും റിലേഷൻഷിപ്പ്. പക്ഷെ അതിലെ ഒളിഞ്ഞു കിടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഡിസ്കഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതാണ്. പക്ഷെ എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ മാമിന് ഇത്രയും വെൽ ഇൻഫോം

0: ായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് മാം ഈ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നതും ആ ഒരു ജേണി എങ്ങനെയായിരുന്നു?
1: ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് സമയത്തുണ്ടായ ട്രോമ, ഐ മീൻ ഫിസിക്കൽ ഒരു ഇഷ്യൂ എനിക്ക് ലൈഫിലുണ്ടായി. അപ്പോൾ ആ സമയത്ത് എന്നെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലിംഗ് ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് പറയാനായിട്ട് എടുക്കുന്നു. പത്മജ എന്നാണ് ആൻറ്റിയുടെ പേര്. ആ ആൻറ്റിയാണ് എന്നെ കൈ പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഇനി ഞാൻ പഠിച്ചു എൻ്റെ മൈൻഡ് കറക്റ്റ് ആണെങ്കിൽ മൈൻഡിൽ കൊണ്ട് നടത്താൻ പറ്റാത്ത ഒന്നുമില്ല, ഫിസിക്കൽ എന്ത് പ്രശ്നവും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. അതിനെ പോസിറ്റീവായിട്ടുള്ള കുറേ ആൾക്കാർ പിന്നീടും വരുവും ഒക്കെ ഉണ്ട്. അന്ന് ഞാൻ ആ എൻ്റെ ഒരു ജുജാൻ്റി എന്ത് പ്രൊഫഷനാണ്, ഇതെങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെ കുറേ മനസ്സിലാക്കി. പക്ഷെ ലൈഫ് സിറ്റുവേഷൻ പല രീതിയിൽ പോയെങ്കിലും പറഞ്ഞു തിരിഞ്ഞ് ഞാൻ ആ ഫീൽഡിലോട്ട് തന്നെ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിയിലാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫീൽഡിൽ കാല് കുത്തി തുടങ്ങുന്നത്. ശേഷം പല ഫീൽഡിലും, ഇപ്പോൾ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഒരു കോഴ്സ് പഠിച്ചു തീർന്നുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ REBT അങ്ങനെ അങ്ങനെ പല കോഴ്സുകൾ നമ്മൾ അതിൻ്റെ ഒപ്പം പഠിക്കണം. അപ്പം ഞാൻ എൻ്റെ PG കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് കുറച്ചൊക്കെ ഇവിടെ നടക്കുമ്പോൾ പ്രൊഫഷണലി ഒരു സ്റ്റെപ്പിൻ ഒരു അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ശരിക്കും UAE അവിടെ ചെന്നു, അവിടുത്തെ ലൈസൻസ് എടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല കോഴ്സുകൾ അവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ പ്രൊഫഷണലി തന്നെ പ്രോപ്പറായിട്ടുള്ള പല കോഴ്സുകൾ പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ഫീൽഡ് നമ്മൾ ഇന്ന് പഠിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തുന്നു, അതോടെ നമ്മൾ നമ്മുടെ ഗ്രോത്ത് ഇല്ലാണ്ടാകും എന്നാണ്. സോ ആ ഒരു വേയിൽ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത്. ഹിപ്നോതെറാപ്പി എന്നൊരു ഫീൽഡുണ്ട്, അതിലാണ് ഇപ്പോൾ കൂടുതലും എക്സ്പേർട്ട് ആയിട്ട് ഇങ്ങനെ ഇനിയും പഠിക്കാനുണ്ട് ഒത്തിരി ലൈഫിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്.
0: ഓക്കെ മാം, താങ്ക് യു. എന്തായാലും ഒരുപാട് മൈൻഡ്സിനെ ഹീൽ ചെയ്ത് ഒരുപാട് ആൾക്കാരിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഒക്കെ കൊണ്ടുവന്ന് ഇനിയും ഒരുപാട് കാലം ഈ ഒരു ഫീൽഡിൽ തുടരാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ.
1: താങ്ക് യു സോ മച്ച്.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
1: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ എലി കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
2: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
3: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
3: സിനിമാ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ. പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിതഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്മ എന്ന സ്ത്രീ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രേം നസീർ, സത്യൻ, KR വിജയ, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AM രാജയാണ്. പ്രശസ്ത ദക്ഷിണേന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഒരേയൊരു ചിത്രമാണ് ഇത്. ചിത്രത്തിൽ അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ.

തുലാവർഷം, തുലാമാസത്തിലെ മഴക്കാലം. 1976 ഇതേ പേരിൽ ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അക്കാലത്തെ മുൻനിര താരങ്ങൾ വേഷമിട്ടു. ചിത്രത്തിലെ സംഗീതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. മലയാളി സംഗീത ആസ്വാദകർ ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ടു വ്യക്തികൾ, വി ദക്ഷിണാമൂർത്തി സ്വാമിയും സലിൽ ചൗധരിയും, ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ.

വിളക്ക് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്രമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ ചുവ

മാലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കെ പി എസ് സിയുടെ തുലാഭാരം എന്ന നാടകത്തെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് തുലാഭാരം. തോപ്പിൽ ഭാസിയാണ് നാടകത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, കല്ലോലിനിയിലൂടെ.

0: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലം, എങ്ങും നിറയും സംഗീതം. ശിലയിലുറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചായത്തിലലിയും സ്വരങ്ങൾ ഉണർന്നാൽ ചിത്രങ്ങൾ ഉണ്ടാകും. എല്ലാം ലയിക്കും സംഗീതം. ഏഴു സ്വരങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന സംഗീതം എന്ന അത്ഭുതത്തെപ്പറ്റി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ എല്ലാത്തിലും സംഗീതമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജയിക്കാനായി ജനിച്ചവൻ എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഈ ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.
1: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ.
2: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്ര

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: 1974 ശ്രീകുമാരൻ തമ്പി കഥ, ഗാനരചന, സംവിധാനം എന്നിവ നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് MS വിശ്വനാഥനാണ്. ചിത്രത്തിൽ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം പുഷ്പാഭരണം, വസന്തദേവന്റെ തിരുവാഭരണം എന്ന് തുടങ്ങുന്നു. ആലാപനം KJ യേശുദാസ്.
2: പുഷ്പാഭരണം

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്തസംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ശാരദം സ്വരലയ സാന്ദ്രമാമല്ലവി ശാരദം താനം സ്വരലയ സാന്ദ്രമാമല്ലവി
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.